0: ഉണ്ടാപ്പക മോഡഗവേ ചിസ്റ്റം വേലിച്ചാ കന്ന കാട്ടുയ ഉണ്ടാല അപ്പാറമ്മല അന്നിച്ചുന കകന മോഡേറിയ അങ്ങന പൊൽപ്പാന കളന്തിച്ചുന അന്ന മോഡഗ ലൈസൻസ് കൊയന ഉട പൈ വേലിച്ചുന അറുകുൾക്കുല അന്തിയ റൈ റിജം കൊയന ചെക്കമേലൈ മാന കുവാറല പൈ വേലിച്ചുന്നക്ക ഇർക്കുഞ്ചല അഴകിച്ചു അത്താത റിജം കൊയന ഉയർക്കിച്ച അത്താത റൈ റിജോ കാറാങ്ക Insurance ka arangwala una nama.
1: FNR sponsor.
2: The global fuel shortage is affecting us all. To keep Australia moving, the government has been working to secure fuel supply and has put in place the 4-level National Fuel Security Plan. We're now at level 2 and we all have our part to play. Simple actions like driving less and finding more efficient ways to use your car will help our supply go further and save fuel for our truckies, farmers and essential services. Every little bit helps. For fuel saving tips, visit fuelplan.gov.au. Authorised by the Australian Government, Canberra.
3: FNR sponsor.
4: Remember, you are listening to First Nations Radio, the number one broadcasting service in the Northern Territory, giving you the freshest beats and keeping you up to date on the latest news around the community. So remember, tune in anytime and prepare yourself for these next upcoming tracks. Enjoy.